അമ്മ രാജിനാമ ചിത്രത്തിനിടെ ചക്രവർത്തിക്കാരി സ്വരകല്പനലോ ചിത്രകാർ പാടിന ഈ പാട്ട് ദ്വാരാ മാതൃമൂർത്തിക്ക് തന അക്ഷരാലത്തോ അമൃതാഭിഷേകം ചെയ്യാറു സിരിമന്നല്ല ഗാരു. ആ കമ്മനി അമ്മ പാട്ടിനെ ഇപ്പോൾ വിന്നാമോ.